കേട്ടുണ്ടുള്ള ഹരിദ്രേഡി സാരം ഗുൺ 07.8 FM. ഇത് രംഗ് രംഗ് ജീവന ഇണ്ടത്തു മൈലാഞ്ചി ബേരി കാര്യക്രമത്തിലേക്ക് എല്ലാവർക്കും കൽബുണറിഞ്ഞു സ്വാഗത. ഇണ്ടത്തു മൈലാഞ്ചി ബേരി കാര്യക്രമത്തിലങ്ങ് കണ്ണൂർ ഷെരീഫ് ഫീൽഡു നോൺ സ്റ്റോപ്പ് ഓപ്പണ പാട്ടുങ്ങ കേട്ടുണ്ട് വരുവാ.

മകെ കൊഞ്ച് കാട സാധ്യത പോകുന്നി തരുക ഒന്ന് ദുമ്പ് പോനക ബച്ചലാണ്ട് കൊഞ്ച് കഴിഞ്ഞ കുള്ളി ഇറക്കും മാത്രത്ത് അല്പയിത്ര മഞ്ഞി എല്ലിയ കെതിട്ടു കൈ കാറുമോനെ ദക്കേര് ആത്ത് പുറത്തുകൂ അല്ല പജ്ജന കുർത്തകളെ തോജിൻ റെഡ് പജ്ജെ അവ എഞ്ചിന വണ്ട കണ്ടനി സഹിത്തനഞ്ചന പൊഞ്ചു അമ്മേര് സഹിത്തനഞ്ചന പൊണ്ണു മകൾ അപ്പേ അല്ല മകല്ല അക്കള് മെഗൽ തുമ്പെ വത്ത തുമ്പ് പോത്തേ അക്കള് ആ അമ്മ പണ്ടേക്കെ തുളമക രണ്ട് പജ്ജ ഉണ്ട് അവ പുഞ്ഞനങ്ങള പജ്ജെ എന്തോ എങ്ക് ബുടേതി അപ്പ സൈത് പോത്താള് നിക്ക് നല്ല മതുമേത്ത ഇഞ്ചല ഈ കാട സാധ്യത ഭക്ത ഈ സാധ്യത ബരോടേണ്ട ഓ കാർണികത ജനക്കുള്ള അതുപ്പൊടു ഈ മല്ല പജ്ജത്താലിന് ഞാൻ മതുമേപ്പേ എല്ലിയ പജ്ജത്താലും ഈ മതുമേലാന്ന് പണ്ടേക്ക് ആ ഉത് പണ്ടത് മകെ ഒത്തോണ്ടേ ഒന്ന് തുമ്പ് പോനക ആ ഇരുവേര് പുഞ്ഞനകല തോജി വരു ആട ദാദാതിന് പണ്ട മല്ല പജ്ജതാല് മകളാത്തിന് എല്ലിയ പജ്ജതാല് അപ്പയാത്തിന് അകല് തുമ്പേ തീർമാനം അളത്തോന്നിലേക്ക അമ്മയത്തെ മകളിന് മതുമേയോട് മകെ അപ്പന് മതുമേയോട് അകല് മതുമേണ്ട ഐറ്റ് പുട്ടിന സന്താനനു അമ്മയും ചലപ്പോടു മകയും ചലപ്പോടു ഇന്ന് വേത്താടന പ്രശ്നം എനിക്ക് ആപ്പിന പോപ്പിന സംഘത്തിൽ എന്താ ദാദാജി ആണോ കഥ വളരെ വിശേഷമായിനോ അപ്പോൾ ഞാൻ വേത്താടന പണ്ടേ തുളമഹാരായ പ്രപഞ്ചോട് മൂജി രീതിയുടെ പ്രശ്നമുണ്ട് കൊഞ്ചി ഏതേ നല്ല പ്രശ്നം അവിടെ അയക്ക് ഉത്തരവുണ്ട് നനഞ്ചി പ്രശ്നമുണ്ട് ആ പ്രശ്നങ്ങൾ പ്രശ്നയുടെ ഉത്തരത്തിൽ കിട്ടും മൂജിനെ കൊഞ്ച് പ്രശ്നമുണ്ട് ആ ഉത്തരതാൻ തിന പ്രശ്ന നിന്നവ് മൂജിനെ വർഗോക്ക് സീർണമെന്ന് പണ്ടേ പണ്ട ഇഞ്ചഞ്ച സംബന്ധനാണല്ലോ സംബന്ധ പത്തി ഇറങ്ങാ പൂജവും സന്തോഷാണ് വേത്താളക്ക് നിജമായ ബുദ്ധിവന്ത നിക്കാണ് വശായ അണ്ടാ ജാഗ്രത മൽത്തോനു ഈ ഏരക്ക് രക്ഷണക്കുറോട് നിത്തന ആ ഋഷി ആയ സാമാന്യ ഋഷി അത്തയേ ആ ഒരു കാപാലിക്കെ ഒരു മന്ത്രവാദി ആയന ഉദ്ദേശ താനേ പണ്ട നൂതു രാജങ്ങളെ തരക്കെടുത്തത് കാളികാദേവിക്ക് ബലി കുറഞ്ഞ വിശേഷവായന സിദ്ധി ആയകുണ്ടാപ്പുണ്ടു അഞ്ചന രാജങ്ങൾ ഓലു തിക്കുവര് ആ കൊഞ്ചു കൊത്തിട്ട് നൂതു രാജനെ തരക്കടപ്പോടും നിജി ഒരു ചക്രവർത്തിയുടെ കഥ തരക്കടത്തണ്ട നൂതു ജാ രാജരാണ് ബലി കുറഞ്ഞ ഫലത്തിക്കൊണ്ടു അയക്ക് വളരെ ഈ സത്യം നിന്ന ന്യായ പത്തൊന്ന് വൈദേ ഈ നമ്പുത് വൈദ അണ്ട നിന്ന കെരിപ്പുവേ ജാഗ്രത മൽത്തോന്നു അപ്പൊ അതിന് ദാദ പിരിവുണ്ട് പണ്ടത് ഞാൻ എന്നക അയ പന്തേ തുലാ നിന്ന ശുദ്ധാത് കാളികാദേവിന എതിരിട് കൈമുഖ്യര അയ പന്പേ അപ്പൊ കൈമുഖ്യര കൊത്തി ജി തോജാലെന്ന് പറഞ്ഞ പണല അത് പുറത്തുകു ഞാൻ സന്ദർഭത്തിക്കണ ഞാൻ തര കടത്തപ്പെട്ടില്ല അന്യായകാരം എന്താണ് ഞാൻ തര കടപ്പൊടേ സറിയുന്നു പൊത്തൊണ്ടു ആ പുണ്ണന് പത്തൊന്ന് കൊന്നത് പോതു അല്പയിത്തന യാഗശാലത കമ്പുകയെന്ന് കട്ടുപാടിയെ ശാന്തശീലൊക്കെ ഭാര്യ സന്തോഷാണ്ട് ഞാനാണ് പുകാരിയെ മെച്ചേ നിക്ക് ദേവിന വിശേഷമായ അനുഗ്രഹം ഉണ്ടാപ്പുണ്ട് രാജാ അയക്ക് വളം തീർത്തിപ്പുണ്ടെന്ന് ചില കെതിട്ടു മീത് ശുചിർ പൂതേ അത് ബലാന്ന് എനിക്ക് മേല കെനി തുമ്പെ കുത്തുണ്ട് അയക്ക് വളത് സമയ കാത്തൊന്നു പോയെ ശുചിർ പൂതേ അത് മീത് ബത്തേ ബത്തിലെ കൊനയവണ്ടേ തുള കാളികാദേവിന വിഗ്രഹം ഉണ്ടു അയത്തേത് നീട്ടോ പട്ടപൂരോടു ഞാൻ പണ്ടേ സ്വാമി അഡ ബൂറുണേതല്ല തൊന്നരജി ആണ്ട ഞാനൊഞ്ച് ചക്രവർത്തി ഈത്തിനേട നനൊരേക്ക് അഡബൂർദു തരത്തക്ക അത് എങ്കൊത്തിജി അഞ്ച അത് വാ ഒഞ്ചി രീതിയുടെ പദ്ധതിയുടെ മൂല അഡബൂരോട് പറഞ്ഞു ഈരെ തോജാത് കൊറേ ഞാൻ അഞ്ചനെ മാൽ പോലെ സത്യാന്ന് നമ്പി ഔദാ അഷ്ടാംഗ നമസ്കാരം വണ്ണ ഇഞ്ചതുള എന്മ അംഗവുള്ള ഭൂമിക്ക് താകോടു പണ്ട് തീട്ടോ അഡബൂരിയെ അവയെ പുറത്തുകോ എന്ന കയറ്റത്തിന കത്തിന് തെത്തത് ഞാൻ തരനേടുക
ശാന്തശീല സഹിത്തു പോയെ മായാവി ദുഷ്ടായ കെങ്ങുടെ സഹിത്തു പോയി തൊടു കാളികാമാത എന്നതിൽ പ്രത്യക്ഷരായ ഈ കലിയുഗോട് ദേവിയ ദർശന മാത്ര ആയര സാധ്യ ഉണ്ടാം അഞ്ചിത്തിന് അപ്പേന തൂതു ഭാരി സന്തോഷാദിയാണ് സുഖിത്തേ ആ മഹാതായി എങ്ക അനുഗ്രഹം അൽത്തരു രാജാ വിക്രമ അന്യായകാരായിരുന്ന ഈ കാപ്പാലിക്കന കരുത് ലോക എഡ്ഡനുണ്ട് മൽത്ത ഐ കാത്ര ശാശ്വതമായത് ഈ രാജ്യാലിന ഉടത് ഒഞ്ഞു സാവരുത് ആയുഷ്യം നിക്ക് കൊറത്തേ അപ്പേ കാളികാമാത്തെ കുറഞ്ഞ അനുഗ്രഹ ആത്ത് മാത്രാത്ത് വിശേഷമായ കൊഞ്ച് ശക്തിയായത് ചന്ദ്രഹാസ എന്നാൽ എന്നെ തെതൊള്ളാ പണ്ട് കൊഞ്ച് നല്ല കത്തിനാ എന്ന കൈക്ക് കൊരിയത് ആ കടസലേന്ന് പതൊന്നു അപ്പേക്ക് നമസ്കാരം അടുത്തത് കുട എന്ന് രാജ്യക്ക് പത്തേ രാജ്യക്ക് പത്തിനെ പൊറത്തുടു ഭാരി ആചിരടു എന്ന മെഗ്ഗിയ പട്ടി കേണ്ടിതാനെന്ന ഇത്ത തടായിന് ദാതാണ്ട് നടത്തിനെണ് പൂര പണ്ടേ എന്ന മെഗ്ഗിയെ ഐ മന്ത്രി ഇഞ്ചായത്തെ വേണ്ട ഭാരി ബുദ്ധിമന്തി ആയിട്ടാണ് അതിനെ ഞാൻ മന്ത്രി മൽദിനി ആന ബുദ്ധിമന്തികരെ മൂല പ്രയോഗം മൽത്തയായി അണ്ണാ അപ്പേ കൊറഞ്ഞഞ്ചിന ഒഞ്ചു വർഷത ആയുഷ്യനു നിക്ക് രണ്ട് വർഷ ഒഞ്ച് സാവിര വർഷത ആയുഷ്യനു നിക്ക് രണ്ട് സാവിര വർഷ ഞാൻ മൽപ്പേ അവ ഇച്ചാ ഒഞ്ച് സാവിര വർഷ രാജ്യനു ആളില്ലാ പറഞ്ഞ നിക്ക് അനുഗ്രഹ അപ്പൊ കൊഞ്ച് വില മൽപ്പു പ്രതി ആജി തിങ്കളു കൊറ ലോകസഞ്ചാര മൽപ്പു ആജി തിങ്കളു ഇടീ തിരുക്കുണി ആജി തിങ്കളു സിംഹാസനം എടുക്കുള്ളണി അടി കൊഞ്ച് വർഷം ആണ്ടാ അപ്പേ കുറഞ്ഞ ആജിനു തൽപ്പത്തിക്കലേ കാണ്ടു കൂടെ അച്ചനെ ആജി തിങ്കളു ഇടീ ഊർദ പ്രവാസ ജനക്കുള്ള ആദ്യച്ച തൂപ്പിനി ആജി തിങ്കളു സിംഹാസനം എടുക്കുള്ളണി ഇഞ്ചാണ് കൊഞ്ച് സാവിര പോത്ത് രണ്ട് സാവിര ആപ്പണത് അയാ ബുദ്ധിക്ക് വന്തിക്കുകയാണ് മെച്ചേ ഇഞ്ചത് ലോക്കുകളെ എഡ് ആപ്പണു കുള്ളിതി പട്ടോട് കുള്ളി നഞ്ചന അരസു ലോക്കോക്ക് തിരികെ പോകാൻ ഇത്തണ്ട ആക്ക് ലോകാനുഭവം ഉണ്ടാ പൂജി ഐക്കത്ത തിരിഞ്ഞി കോശ ഓതു ലോക തിരുകൂന്നു എനിക്ക് ഭാരി പ്രയോജനക്ക് പത്തല്ലോ ഇഞ്ച കൊഞ്ച് ഒഞ്ച് വർഷം തിരുകുണി കൊഞ്ച് ആജി തിങ്കൾ തിരുകുണി ആജി തിങ്കളു സിംഹാസനോട് കൊള്ളി ഈ രീതിയുടെ എന്നാ കാര്യഭാരം നടത്തുമെന്ന് ഇത്തണ്ട് ഈ ഉജ്ജനാപുരടു കൊഞ്ച് സമ്പ്രദായം ഉണ്ട് പ്രതി വർഷം ആരണ്യമിത സമയടു വിദ്വത് ഘോഷി നടപ്പാവുനി വേദ വേദ ധാർമ്മിക കാര്യക്രമങ്ങളുണ്ട് ആയിത്ത ഒട്ടുകു എന്ന ആസ്ഥാനോടൊപ്പം നവരത്നര് ഉർമ്മജന വിദ്വാംസര് അക്കലേനത് ഈ ഒന്ന് വാക്യാർത്ഥ കോർത്തി നടപ്പാവുന്ന വഞ്ചി ഉദ്ദേശ ഇനി അഞ്ചിത്തിന് വഞ്ചി സുദിന ആജി തിങ്കളു ഇടീ തിരുകത് മാർണമികാനക ഊരുകു പ്രവേശമല്ലയാണ് വിശേഷമായ നവരാത്രി ഉത്സവ ഉർബദിനത അപ്പന ആ കൊഞ്ച് പർവ ഭാരി പൊരുളു നടത്തുന്നത് ഇനി വിജയദശമിത പർവദിന ഈ വിജയദശമിതാനേക്ക് വിദ്യാദശമിത പുതർ അഞ്ചാത്ത് വിദ്വത്ത് ഗോഷ്ഠി നടപ്പെടുക നമ്മുടെ കാരണക്ക് പഴത് മല്ല സഭ നേന്ന് സേരാതെ എന്ന ഒർമ്പ ജന പുരോഹിത വർഗതകൾ പണ്ഡിത്തേർ നക്കള് സാലും ഉണ്ടാസ് കെട്ടത് കൊള്ളുതേര് അക്കളാ പിറാവിടെ ഇനി ഊർദ്ധ ജനക്കുലേ സേർതേര് ഇഞ്ചിര സഭട്ട് വിശേഷമായ പ്രശ്ന പാടോടു പണ്ടത്തേക്ക് മനസ്സാതുണ്ട് ഓ ദേവബ്രാഹ്മണരേ.

നിഖിൽക്കേനന്ദുപ്പിനി റേഡിയോ സാരംഗ് 107.8 FM. ഇനിത്തെ തുളു കാര്യക്രമകു നിഖിലേഗമാ തിരഗ്ലാമോ കിതിഞ്ച് സൊൽമേലോ. ഇനിത്തെ ഈ കാര്യക്രമട് ഇഞ്ചിപ്പ കൽക്കൂര പ്രതിഷ്ഠാന രജിസ്റ്റർ കുഡ്ല അഞ്ചനെ സാവയവ കൃഷിക ഗ്രാഹക ബളക സഹയോഗടു നടത്തിന സാവയവ ഹലസു മാവു മേള ഈ ലേസിഡ് പുരാണ പ്രവചന സന്ത കവി കനകദാസേർന രാമധാന്യ ചരിത്രെ തുളു വാചന അഞ്ചനെ വ്യാഖ്യാന പ്രവചന മൽത്തിനാര് ഭാസ്കര രൈ കുക്കുവള്ളി കാവ്യവാചന മൽത്തിനാര് തോൻസെ പുഷ്കൾ കുമാർ. ഒന്ന് രാമധാന്യ ചരിത്രെ തുളു വാചന വ്യാഖ്യാനദ രണ്ടനെയൊക്കെ.